ും ഐശ്വര്യം യാവും അളിന്തിട്ടാലും ആഹാദവൻ എന്ന് തള്ളിവിട്ടാലും ഐശ്വര്യം യാവും അളിന്തിട്ടാലും ആഹാദവൻ എന്ന്